0: കച്ചടത്തപ്പറ
1: വല്ലിനമാം
0: ഞങ്ങളമന
1: ഞങ്ങളമന
0: മെല്ലിനമാം
1: മെല്ലിനമാം
0: ജരലവഴന
1: ജരലവഴള
0: ഇടയിനമാം
1: ഇടയിനമാം